ദക്ഷിപ്പയും കട്ടിലിടുമ്പോഴേക്ക് നാങ്കൾ ജപിക്കറോ മാണ്ടവരെ. അപ്പ എന്ത് മാവിയാനവരെ, എന്റെ ജപങ്ങളെ കേട്ട് കത്താവെ, ദേശങ്ങൾക്ക് ജനങ്ങൾക്ക് രക്ഷിപ്പയും കത്താവെ, ദേശത്തിലെ നന്മകൾ ഉണ്ടാകുമ്പടി ചെയ്യും മാണ്ടവരെ. ഉമ്മുടിയ കരത്തിലെ ഒപ്പ് കൊടുക്കണം സംഗമ വാനളിക്കായി ദേശീയണ മനവി പിള്ളകൾ സന്തതിക്കായി ഉമ്മ സ്തോത്തിരിക്കറോം. അപ്പ കൊടുത്ത ദർശനങ്ങൾ ആണ്ടവരെ ഇന്നും ബൽഹിബെർഗ കത്താവെ നീക്ക് ആണ്ടവരെ കിരുപ ചെയ്ത് വരുന്നതുക്കായി സ്തോത്രം. ഉമ്മുടിയ കരത്തിലെ ഇന്ത്യ നാളി ഒപ്പ് കൊടുക്കുറമയ്യാ. തുടക്കത്തിന്റെ മുടിവരെ ആവിയാനവർ നടത്തി തന്തീൻ അതുക്കായി സ്തോത്രം. വന്ന് ജപിത്ത ഒവ്വൊരു പിള്ളികൾക്കായി അവരുടെ തീവികൾ അവരുടെ വാഞ്ചകൾ ആണ്ടവരെ വിരുപ്പങ്ങൾ എല്ലാവറ്റെയും നിറവേറ്റി കത്താവെ. കുറവുകളെ നിറവാക്കുന്ന ദേവൻ, അവരുടെ ദുഃഖങ്ങളെ സന്തോഷമായി മാറ്റ ദേവൻ, എന്റെ നാളെ നീർ മുറ്റുമുളുക്ക പൊറപ്പേരും. ഇനി വരും പ്രോഗ്രാമുകൾ ഇന്ന കിളമേ നടക്കുന്ന കാര്യങ്ങൾ ഒവ്വൊന്നിലും കത്തുടിയ കരം കൂടെ എല്ലാരെയും വഴി നടത്തി യേശുവി നാമത്തിൽ ജപിക്കുറോം പിതാവേ. ആമേൻ.

ആടുകളും സഹോദരനെയും സഭകളും വേണ്ടിക്കൊള്ളണം. സഭകളും പോലെ നാളിക്കുന്നവരെയും കാലത്ത് പ്രശസ്തപ്പെട്ടു കൊണ്ടുവരുവാണ് സ്വാമി. സഭകളും കൊണ്ടിരിക്കാൻ നന്ദി സമൂഹം, നന്ദി സമൂഹം, നന്ദി സമൂഹം. ആണ്ടവരെ ഞാനങ്ങൾ സഭയിലെ നിന്റെ ആശീർവാദത്തെ പറ്റിക്കൊള്ള കുടുംബം കുടുംബമായ ആശീർവാദത്തെ പറ്റി ആണ്ടവരെ വഴിയിലേക്ക് ഞാനെങ്കിലും ഇന്ന് കടശി നാക്കളിൽ ആണ്ടവരെ സഭയ്ക്ക് വന്ന് ആണ്ടവർ ആശീർവദിക്കപ്പെടട്ടെ. സഭയിലെ ആണ്ടവരെ വന്ന് ആണ്ടവരെ വെച്ചിപ്പിച്ച് വാത്തുകളിൽ കയറ്റി തങ്ങളുടെ വാക്കി ആണ്ടവരെ അപ്പാ ഞാനങ്ങളെ ആശീർവാദമാക്കിക്കൊണ്ടു വേണം. അപ്പൊ അവരൊക്കാ വേണ്ടിക്കൊള്ളവറോ കിരുവയപ്പാ കിരുവയപ്പാ അപ്പാ കിരുവയാണ്ടവരെ ഒരു കിരുവയപ്പാ അപ്പാ തകുതിയില്ലാതെ മക്കളാണ്ടവരെ അപ്പാ തകുതിയോട് ആണ്ടവരെ ഇങ്ങോട്ടത്തിൽ വേറെ വേണമാണ് നമ്മുടെ കിരുവ വേണം സ്വാമി ഇവിടെ കിരുവ വേണം ഇറക്കം ചെയ്യുമ്പോ ഇറക്കം ചെയ്യുമ്പോഴക്കാൻ വേണ്ടിക്കും സഭപ്പനി സാക്ഷ്യത്തിന് സുവിശേഷങ്ങളിലും അറിയിക്കപ്പെടും. അപ്പോഴാണ് മുടിയൊരു മനുഷ്യന് അൻപുള്ള ചേർമനാണ്ടവരെ ഒരു പ്രധാനം കെട്ടിപ്പോകൂടാതെന്ന് ചൊല്ലിയാണ്ടവരെ ഇന്ന നാട്ടിലാണ്ടവരെ നിങ്ങളെ സുവിശേഷം അറിയിക്കപ്പെടുന്ന നന്ദിയാണ്ടവരെ നന്ദിയാണ് അതൊക്കെ കാലങ്ങളിലാണ് നീ തന്നിരിക്കുന്ന ടെക്നോളജിയിലാമ്പളം മീഡിയ ടി വി റേഡിയോ ചെല്ലക്കൂടിയ കാലമായിരിക്കും സ്വാമി. ഇവിടെ അൻപുള്ള ദേവൻ സ്വാമി ഇവിടെ വൻപാണ്ടവരെ എല്ലാം ചെയ്ത ഓരോരെയും ബലപ്പെടുത്തുന്ന ആശീർവദിക്കപ്പാണ്ടവരെ ഉന്മയും ഉദാരത്വമായി ഊഴിയങ്ങൾ ചെയ്യുക ഒവ്വൊരുവരെയും വഴി നടത്തുന്ന സ്വാമി.